ആൾവാഷ് അമകഷവറും തിമംഖലേഗ് ഫാണുഗ് നമാദായ് തിമംഖലേഗ് ഫാണുഗ് എഹനിഹിൻ അളുഹന്തകായ് തിമംഖലേഗ് ഫാണുഗ് ദിർഹുണ്മായ് തിമംഖലേഗ് ഫാണുഗ് അവഹാരവും വണി ആലം തൗഗ് വെരി അള്ളാഹ് ഹഷേ.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ല, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ രാഷിദ് അഹമ്മദ്. മിയഫ്താഗ് സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിംഗ് ആ പേക്കായകു ബദ്ദൽ വൽമുഗ ഉമ്മീദുക അൽഗണേഷത് നസീം വക്വിലാണ്. വസ്സലാമലൈക്കും.

0: మా బాకీ కొల్దు మామిహం ഹിദ്ദതി വാക്കാല ബസ്തബുണു മുന്തുരുവാണ്ടെത്തോ എമ്മ എമ്മ കൂടെ കൂടെ ഇരുവസ് എമ്മ തുത്തു ഇരുവസ് അഴുകൊണ്ട് മെന്താസ്കൊദ്ദെ വെക്കുതിന്ന കോ വെലിയൂസ് എക്കുതിങ്ങെ കിബാഗ അരുളവം വിമി സിഫത എക്കണക്ക ദണഗതുമ ബലയഗതുമ മിബുണിയെ ഹമ എക്കല ബലയഗ ലോബായകു ബലയഗൻ ഗബൂൽ കുരു എബ് കുതിൻ വെസ്വെ കൊമ്മ കുജ്ജ കിവസ് തഫാത് കുജ്ജക്ക എമ തഫാത് ബലയഗണ്ണൻ കുതിന്ന ദസ്കൊദ്ദെൻ എബവെ മിബുണിയെ എക്കല ബഹെബുണുമു അണി കഥ അബദ് സൾഗൊണ്ണ മീ സ്കൂൾ മാഹോൽ ഗ മീ വാഹകത ദേക്കെവെ എങ്കേതോ എന്നെ വെസ് എക്കൽ കുതിൻ ബൊടുവമു അണ്ണെരു സെ കുതിൻ ഗാമില വിഷ്ണു വെസ് കെങ്കുളെ എമ്മി മാളുകൊണ്ണമെങ്കെ ജിമ്മ വര ബൊടു ഇങ്ങേതോ അസ് കുതിൻ മിക്കാൽ കുതിങ്കെങ്കുളേരു കബൂലു കുരം എബവെ ഏ എക്കുതിങ്ക പനാത്തും വെസ് എബാതെ മിക്കുതിൻ കബൂലു കുര കാൽ കാന്തത്ത എമ്മ മിക്കാല മാഹോല ഗായം കുരവെച്ച കാമ പോസിറ്റീവ് എൻവയറമെൻ്റ് കൊണ്ട്യൂസീവ് എൻവയറമെൻ്റ് അത് എസ്റ്റാബ്ലിഷ് കുരവെച്ച കാമ മീ ഫഹിവെന്താണ് മിക്കുതിന്ന വിപുണ ബഡി സിസ്റ്റം ഏരും എക്കല കൊമ്മ കുജക്കോ സാസ ബലാണ് അമ്മി എഹി തരിക്കം ഫോറ് കൊദ്ദേ കൊങ്കമെത്തോ എഹി തരി ഭൂമുക കൊത്തും കൊദ്ദെ വേണി
1: ഹമ നോമൽ കൊമ്മി തിബേ കുതി മീ വര രംഗളു ഹെ മിഫദ കുതിന്ന വെസ് ഹുരി ഹാ കുതിങ്ങെ വാഹക എണ്ണു മി ദക്കണി വര രംഗളു കുതിൻ വെസ് തിബേണ വരം ഊഗാ തെരി അത്തക്ക് ദിക്കൊല്ലാ കുതിൻ വെസ് എഹി തെരി വാ കുതിൻ വെസ് തിബേണ ദെൻ എഹി തെരി വാ കുതിങ്ങെ ബെലനി വെരിന്ന കൊബാത ബൈ ബെലനി വെരിങ്ങെ ഹിങ് ഹമണു ജോൻ ഓവേ ദാണിഗെ തൊ മിഫദ ബെലനി വെരിന്ന ദെൻ ബേണു വാ മെസ്സേജക്കി കൊബാത
0: അതെ മീ ബെലിനുവേരിന്ന അളുകൊണ്ട് തേമ്പേണു ആ മെസ്സേജക്കി അളുകൊണ്ട് മെങ്ങ് എക്കൽ കുതിന്ന മീ ദസ്കൊദ്ദേണി മീ എക്കുതി മുജ്തമ ബോർഡ് വെഗെ എക്കുതിങ്ങ പരാത്തും പെണ്ണാണ് സിപത കേം വിമ കുജ്ജക്കം ഓകാ തെരുമുഖ ഗൊത്തും കമെ കൊദ്ദിനു കുജ്ജക്കം എഹി തെരി ദിനുമുഖ ഗൊത്തും കമെ കൊദ്ദിനു മിഫത കമെ കൊദ്ദ വിജ്ജക്കം വന്നാമു എക്കുജ്ജായ എക്കമുഖ ഹിവ്വരു ദേശെ ദേവണ ഫഹാരവെസ് എക്കമ തകുരാറു കുരുമട്ടക ഹിവ്വരു ദേശെ എന്നുണി ദുവഹുഗ എക്കുജ്ജ കൊമ്മെ ദുവഹക സൾഗുണ്മെണ്ണൻ അഹാല വിധാന കണ്ണേങ്ങെ മിയ ദരിഫുളു കൊങ്കമെങ് ഹെയ്യേ എഹെം കുജ്ജക്കം എഹി തെരി ഭൂമുഖ ഗൊത്തും കൊല്ലദിനി ദരിഫുൾ ഉഫാവി ഹെയ്യെ ദരിഫുൾ ഉഫാവി ഹെയ്യെ കുജ്ജക്കം എഹി വെദിനുമു മികുത്തം എക്കല കുതിന്ന കുതിങ്ങ നഫ്സാവെ സുവാൽ കുരുമുഖ ഫുർസ തളുകൊണ്ടുമെങ്ങ എബ ഫൈ കൊദ്ദെമേ വെദന വിരണ്ണൻ അളുകൊണ്ടെണ്ണവാണി ദരിവരുണ്ണ മികുത്ത വാഹക ദക്കാശേ ഏരുണ്ണ എക്ക ദരിവരുണ്ണ വെസിഹുസാസ് കുരവേണി മീ അതി മിവസമ കുരഞ്ജേ കമയ്ക്കെ മികം കുരുമുൻ എബ ഉഫാവരി കമെ ലിബയെ
1: ദമ്മി ദക്ക വിവാഹകതക്ക
2: അണുതണ്ണവാണി ഹമായ ബെലനി വരി ബൈ ബെലനി വരി എബണേ എബ ഹൂരിങ്ങേ തോ മീത്തെ അളുകണ്ട ഹമ എബ സാസ അണേ ഗൈംഗയും അറ ബയ്യ ഗൊത്തബസ് എബ ദിക്കേങ്ങേ തോ ബൈ ബെലനി വരി ഹുരി ഹാ ബെലനി വരി നെന്നു എബ ഹൂരി ബൊണഫ അണേ തിമണ്ണ ദരിഫുൾ ബേനു മെന്നോണേ കാത് കുച്ചക്കാരിക ബാന്ദ അഖ എം വിമ അസ്ലോ ബെലനി വരി അണേ ഹേലും തെരി കോറുവും മി വാരം മുഹിം മുഖാമിക്കെ സ്കൂൾ തക്കും അണേ മി കുതി അണേ ഓട്ടിസം എ ഡി എസ് ഡി അത് ദെമ്പെ സൂര്യനും കൊളതും തരി കങ്കമക്കി മി ഗൈം ഗയം അറ മി കാരിക ഗൊണ്ടീക തിബീം തിബീമ എഹി അണി കുജ്ജ അണിക്കത്തി വാ കങ്ക നൂക്കം എ ബഹൂരിങ്ങ താളുകണ്ട് വരഗ്ഗിന ബെനനുവരിങ് അടു ഉഫുലാ ഫറാത്തെ വിം അളുകണ്ട ഹമയ വരം ഹിദ്ദതി വാഹക തങ് എ ബഹൂരി ആസാമ സ്കൂൾ തക്കും ബെനനുവരിങ് എഹിമ മി അളുകണ്ട അഴുകണ്ടൊക്കെ ദിമാവി കമ്മിണിക്കുമ്പോൾ സംബന്ധം വരും താമൽ കുറ മുന്താ വര ഹിദ്ദത്തി കമ്മി മിക്കം എപ്പിച്ച ഹേറങ്ങൾ കുറ ദെങ്ങിക്കല്ല അണേ ദീനി ഗൊത്തും മിക്കം ഒയ്ഗൊ സ്കൂൾ തക്കുക സാക മഹാക്കു എദ്ദു ഹുണമ വെസ് മിക്കുദീന്ന മിക്കാല കുദീന്നം അളാലുമ ഓഗാതെരിക്കമും ദെതുണിയേക വെസ് എക്കുദീന്ന ദിബേണെ ഫാദ മീതി വിസ്ന ദിനും വര മൊഹിമെ മി ലജീല ഏരങ് എക്കല ബൊടുവെഗെ അണവാര ഹുണ്ണാണി വര ഓഗാതെരി ഹിത്തക്കെ എക്കുദീന്ന രുഹുമുഗെ ലോതക്കെ അണേ അമാസ വെഫേ ഏക ദീനി ഗൊത്തും എക്കം ഒയ്ഗൊയ് ബൊഡ വിസ്ന ദിം വരക്ക കുദിൻ തർബിയത്തൻ എക ബൊട അസറു കൂറാണിയെ ഏ മി അളുകണ്ട വര ബൊട എദേ എതുമെ ദെൻ അണിക്കമക്കി അണേ മി കുരിമ സളുകൊണ്ട് ഫാഹക്കൊ ലിഹെൻ മെയിൻ സ്ട്രീം കൊഫ മിഹെൻ തിബീമ ഏക കുജ്ജ ഉമുറു മിസാദക ദെമ്മ ടീച്ചർ ദെന്നെ ഫദൈ എക്കുതിങ്ങെ വിഷ്ണുമ മിയണ്ണ മിഹർ എ കുലാഹെഗ മി തിബ്ബവണി കുതി തിബ്ബവായിരുക അണേ നോമൽ കുതിങ്ങെ മീ സോളാഹാരുഗെ സിക്കുണ്ടി നൂണിയാമു അണി ദിഹാഹാരുഗെ കുതിങ്ങെ സിക്കുണ്ടി ഹുണ്ണർ മി കുതിങ്ങെ പത്തി ബെദ്ദേ ആഹാരു തിങ്ങ എഹം ബിജ്ജ അണേ കിഹിനത്തോ മി എങ്ങമെ കുറാണി

0: එංහා 41.2 kHz medium wave 89 MHz FM band
1: දිවෙහි රාජ්‍යයේ අඩු මිහරු ගඩින් ඊරෝසි හගඩි 30 මිනිට් මේ දිවෙහි රාජ්‍යයේ අඩු මිගඩිග මිගෙනස්තනි මුසෆම් ෆිලාවල මේ ප්‍රෝග්‍රෑම්
2: මුසහෆුන් ෆිලාවලේ
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മുസഫം ഫിലാവലെ മിസ്സിസ് ലാഗ് പ്രോഗ്രാം താടോ സംഗന്ദവൈ മഹബബ്ഫണ മർഹബ ദന്നമ പ്രോഗ്രാം അക് ബദൽ കല്ലി അർഗണ്ട് അർഗണ്ട് മൈ മുഹമ്മദ് റമീസ് മുസഫം ഫിലാവലെ മേദെ പ്രോഗ്രാം ഗമ ഗനസ്തനി സൂറത്ത് ത്വാരിഖ് ഫഷാഗൻ എസൂറ നിമ്മ സൂറത്ത് ലആല ഫഷാഗൻ എസൂറത്ത് ഗ നവാർ വനായത് ഗനിയല ആദ സൂറത്ത് ഗനിയല പ്രോഗ്രാം ഗ ബാരിവ ദരവരുനകി ഫാസ മുഹമ്മദ് സീമ ആദം ഫാത്തിമ ഷബീന ആദ നാസ്മ അബ്ദുർ റഷീദ് ബാണി അൽക്കാരി അലി വഹീദ് അബ്ദുറഹ്മാൻ
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു
4: മുസ്ഹഫ് ഫിലാവലഗെ മിയദുഗെ മി പ്രോഗ്രാം ഗ കേവാണി സൂറത്തു ത്വാരിഖ് ഹദ സൂറത്തുൽ അഅല മിദ സൂറ മിയദുഗെ മി ഫിലാവല മി വാണി ഫസ്സതെ കനോദി എവൻ സഫഹാഗ ميدك في ناولة سمفرة المدرس كادينا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്